കേട്ട പാടൽ ജെസ്സി ജിഫ്റ്റ് അവരുടെ കുറളിലെ അസംശയങ്ങളോട് അണ്ണ തിരപ്പടത്തിലിരുന്ന് കേട്ടു. ഇളയനിറങ്ങൾ ഊട്ടി FM 101.8.